0: ഉട്ടിനി ഇൽദഗയാവുന്ന താറുട്ടിവിഞ്ഞ ഇഷുലി തുലയാകുണ്ണി പ നൊക്കടിത്തവളുണ്ണി കിഞ്ഞ അമ്മളുണ്ണി ഇഷുണ തേമരലി ലഹയുട്ടുണ്ണി ഹ ഉള്ളുമി ശുനമി താന്ന അതുകൊണ്ടായിത്തവണ്ണി ഹ നൗക്കൂട്ടുമില്ലു ഹനുവിലി ഓട്ടിമി ഇഷുലി തിത്തവണ്ണി ഹർണി ഹ അതുങ്ങിന്നാനിറക്തൗട്ടിത്തവുകുണി മലിത്തവങ്ങിന്നാനിറക്തവുകുണിലു നനിയില്ലു രുച്ചിയപ്പ ഇനി ഹക്തിത്തവുകുട്ടിങ്ങ അയിപ്പങ്ങ പിറ്റുട്ടിയു അപക്കുട്ടിത്തഹർമിയോ കിഴിയലിമ്മിക്ക് ഇനുള്ളറി എസ്കിമോ അല്ലവണിറക്തവുകുട്ടിമിനി ഇനു ഇനു നവിമ്മിയു ശുനട്ടാക്കിത്തവുകുട്ടിഹറേഹപ്പ അല്ലവണിറക്തവുകുട്ടിമിനി നാശിമലി മാമിനി പിയുമിക്ക് പില്ലറി കുട്ടികൾക്കുമി നെറുണക്കു സക്തവശിമന്നറോട്ടി അല്ലവണി കർത്തവശുട്ടി ഇക്കട്ടുപൊക്കുന്നു പാപ് തുക്കിത്താറി കുട്ടിലിയാവിനിങ്ങനു പിയുസി പിയുസിമറ്റുന്ന തുള്ളി ഇനി ഉരുട്ടുന്ന ഒട്ടിച്ചുട്ടി അല്ല ഒട്ടിച്ചു ടാക്സി ഇറക്കി ഒട്ടുന്ന ചുട്ടി നിറവക്തി ഒട്ടി അല്ല സിമ ഹട്ടുന്ന ചുട്ടിക്ക് ുംങ്ങിമട്ട നലാകോങ്ങി ചുമ്പകയാളുണ്ണി ആക്സിമനിലി ഒക്ടോ ലോകപ്പട്ട പിറ്റുട്ടി തിങ്ങഴുവാറ്റ് തുറാങ്ങല്ലു വശക്തോ അല്ല സിമഹട്ടുണി ഉഹോട്ടോ മഴുമുട്ട് കാനഡോ പിഹുരട്ടിമി പിയറേലെ ഹുടിച്ചാറ് സിമഴങ്ങനിക്ക് കമച്ചിയാലുവു പേർച്ചിയുഹർണിങ്ങനിക് ഇനുള്ളറിഞ്ഞി എസ്കിമോണിക് അല്ലവണിറക്തവളർമിലോക്ടുണിക് ഇനുണ്ണി ഇനുനവിമ്മിയോണിക് തമറ്റുമ അല്ലതവശിമണിങ്ങനി ഇൻറി എസ്കിമോമിക് മളിത്തിച്ചുണി ഉളിർന്നൈശികുട്ടി കൺസൈസ് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി തുക്കിഹർണിറയു ഹല്ലുനാടി ചോക്ടുമിക് ഉഹൗസർമിക് ഫൈഡ്യൂഷ്യറി ലരുമിക് ഇമാ പിഹുഴനീറ്റോ തട്ടികയാകുന്നറേഹർന്നക് പിലുവർത്തുമി ഹനുവലിങ്ങ ഹതികീച്ചിയൂന്നി നാവുമു പികുത്തി ചേർന്നുണി തട്ടികയാകുന്നട്ടുമു ഇനുമുള്ളു പിവല്ലഹുടി ശശിയാവുക സ്വാർത്തുമു ഉക്കിയു തേടി ഉങ്ങട്ടാനി പിലറിയുണി ഹട്ടാവശ്യമകൾ വർത്തുങ്ങ ഗവമലറിയുകളി ശുനത്തുന്നള്ളി മാലറിയുണി ഹവലോക്ഷിമറ്റോല്ലിങ്ങില്ലങ്ങ കാനഡ തേമേറ്റുണി കമച്ചിയാട്ടോലൂട്ടില്ലുവു കിസിയാനലി നമ്മിനി ചുന്ന ഇഷുമകയകളൊക്ക ശുണ്ണിഹുടങ്ങിമ്മിയു ഇനുള്ളി മാച്ചിയ നുണവിമ്മി തേശി കുന്നിട്ടുന്നവളൂട്ടി ഉണ്ണിശിയുടിച്ചു സുനമി പിയുഹോളോക്ഷിമഴുമി കാനഡവും കമച്ചിയാനിയാലുവിശിമഴമിനു അന്നത്തുഞ്ഞി ശിമകുട്ടിങ്ങലിക്ക് പിതഹലോ ശിമട്ടുവപ്പട് ഉള്ളുകയനക്തുമേതത്തിലുട്ട ശുക്കുഴിയകുളത്തിലുട്ടലുണ്ണി പിയുൽ ചികുട്ടി വിനിങ്ങനി ഇനുണ്ണിക്ക് ഇമറ്റുകൊണ്ടുണ്ണി ഞാൻ ഇനു ഇലകശുമാറ്റുന്നകത്തി നികുട്ടി ഹച്ചിയ ഹത്ത ശിമമ്മട്ട അക്കിറത്തു ശുട്ടി കാനഡമി അഭികസ്വർണിമി തെക കാനഡ ഇത്തകി കുന്നയിലുകു ശുവന്തിയുച്ഛവിനി ഉളർത്തുകളോ ക്വബക്മി ശുശുകയ ഹച്ചാഹുള്ളുകു ഇനു അഭികസ്വർണിമി അങ്ങാങ്ങിറ്റൂകു തിങ്ങിന്നിക്ക് അമ്മലോയ് ക്വബക് പിഹലിയോട്ട് ഹലിത്തോങ്പ ഹുള്ളിപ്പാലിയോട്ട് ഹലിതീർന്നില്ലുണി ഉയ്യുവി ഉഹൗസിങ്ങന്നി ഉഹൗസി അശ്ലിമാങ്ങിന്നി ഹല്ലറാകുന്നുള്ളിയാകലുകു കാനഡ ശബുദ്ധിയ ഹത്തസിമിയൂകളോ ഇനുട്ടി ഉഹൗസിങ്ങി കമച്ചിയാറ്റോ നിർമ്മിനി ഇനുണ്ണി нуитиллеритсигиарутигилгу питартартиатуинна хаттасиматсуни ангиюнгуагунаарти туаалунни нуннаник канадамик аттусиаритсуги 1898 1912 милу квебек исумайнахтиатуиннатитарусималу уналимаани биюмаралимаамини атутсиатуиннарунатитарсуни тагалуни квебек улуреанерсаарути хатуиннагиннаату авигумагалернимини канадамит пихрелиорути хареалеккитаарпасунилу халлераагигуннатсалеаритсугу уигуи охаусингат охаусиит асилимаагинни зэпитинунгаунга канерсуми
1: таани зэпитинунгаартусаакаиннэртаси таана пинасоорус тамаана гэджэнгулэраамату сэрсаусиунгуммат пинасоорусэрниартатин тусаакканнилаармиябун тэмама аггаагок анигэрсималэртү таанна арвермиутоо яарнаа асиулоорсиматилгу уббалууни утингиинналарсиматиллугу палисикулитаако пёрсуттүи таана кейден сабикатаа таанна имаартумини унасугияуллуни август 20-тилгу 2024 таако кисяна катангуутингиитта ассамига кангиисоқаммата асианингилаак таана сера аула дюктаавнерпермиутоо ёо тасма CBC утак пинасоорусерилоортаннин пинасоорусерилоортатинни оқартигиюннэрсилоонгаку
2: хангунна милу клунга ателеп читталаама petition for justice for Kaden 2 years will deep mark timinanga hunde nanningin aptiko ikkayottik pinniwaha petition itigalawama atlo itarit talawak kata kwa 170 yu mata avenil dan ilangi elders adults young adults ama teenagers ni atlo itarit talawama taqwa ati me nangung ni mata api yung nanili yu mata taqwa ati leo lao tu taqwa premier sike himalao mata one of the premiers yutu nilao kake alila yu kaya kawkin maakso ko akto ni ati leo tokalao maim nangi ati leo tokalao mamakuk tu ni ati leo tokalao ma makuktoani ta atilaw to alaw ma takwa atilaw law to atingi piyum nani di mata atiyo mata hangong niya kita justice ta ko yisu ta for Kaden cause we want justice for her and kingo niya ni alilayo niya page to go titaragam ni takutin ayo ko okalima ma nga second one hangun ya ko tikigwa ga ka abde ni kanya titaka ma amma range ta akalum ma tunni abde ni ta ta kwa ni tunni ya luti kanya ra to kanya ra ka tikka to ga ni manga ta abde ni ta tikigwa ta kwa ni hangun ya ko tikigwa atau lau tu ngak premier betam na alila yu tu niki yu ko ati teme ngu lau bata ati teme takwa ni makita plek tu ko alila yu kita kaga ka takutin maa ko second one ngu su ko ihuma kakhe wako tika okaga kaka tam na okakatao maa su ko hangun niang ni ba ila hangon nya ni kanet ti nilo rangers nilo
3: ta na kano akuni utigi yo pilirilorpio
2: kano to ta tu nangu mata kakaya kakitao ya tiko kano to panin angan nanilaw ni da ta tu nangu mata ilangit tiko inuk tiko ni pai mea no ta kalitea a takut mea na kaina o ayui tu kapta a kanok to takut na ngut mata ik pinya lek sunga ik ayo katao ni luke a kakama kanukea kanukea tau piniluk lunga pita pe katao ni luke a kakama ya ehu mata na ta kama to ehu mando kayo ya kala kama titera pete sote ati leo pete talo dal dita to hago na yak pita upalo pa ati leo pete talo takya a piyong na nakang nakaw na yak pita ya kalo ehu masonga to titera katao yung ati leo pete talo ya kapta a kau yung ya di terani kama ino kau ino mea kau ya ngau jago nek songa ni luk sudah kalau apa ni pin nak kau kalau apa ni luk kau kalau ada ekwa kaki mai dikir mama ta kau imang ilau tu ngau kalau last minute kena lagi adilio di tarik jaga kama 170 mai kuk kena ngum baca over 3,000 ni abe inoka alwa kene 170 my cook that would you ma last minute oblanga ni abe palu mata unuk khak ngani go ne ko ma mata kati mai ngo ti ma mata so after one ngo ma up loko ham let mo inga pilo kele lawa ma that afternoon can't that to ma atilio wak tunu upakwa yun han dan atilio wak tunu han da tak sunga to their places upalopa work places no tak sunga pihulumak sunga kito atilio wak mga ta ko hangon niya na kap da just that may pigwa luta for kaden so work places no work places no tak sunga and at ko inread ubagwat no bakit tak sunga six ma pangon da kanya mata complex mo complex ni ta ko atilaw kita kay ta ko diya ka look to ti ti tao ya pe ti ta mga so six ma ya all day tiyo yaw ya ma yung nga kayo hi tiyo ya ma yung go six ma yung nakatak sun ni complex mo pe nak sunga complex ni ali layo nak ha tu pi hulu ya na nga ati lo kita ka ta lo tu nga
3: te ma ikayo go masungu gatta ilagi yatin ikayo go malluta ilanikku ilagin ikarwarlu tigu ikayo go masungu mi gatta tana kaden savi kata ngoro tu kuru kisugi lao gavio
2: Abe mo katipini na kau na abe mo katna not now our community a corona to kakaanga ko bene to kakaanga ko bene to kakaanga a tao hiu ya kanga ta tao hiu yuka ta ta a bene o ta katipini ta kai ka ko kawi ma chani kalwa ibo kanu ino hi ta kai kanu ino hi ta kalao mga kihe our family that I think now we got to help and do not leave him out of a call to now look my not leave a hook to my it got young in the mat to my thing in the mat to my I only to take a nip ya me nip ya the mat that up a loop I only to take a pinny look the mat that it got your water hung up that but I'm not it got your water in the mat in my nip ni piyo ni lo katao na yung nga piyo na nga kakugi yung nga tao ikayong ni lo katao na yung nga nagligohok to nga
1: Tana CBC kunitobi utaktas mga pasokon na lang Sarah Aula Jut tapon na pimeo to yung nakumit tiyak kabut Sarah amatobi mana people there to so ne ala mem mata lok ti lugit to sakana ne ame yut tao Tabung ak bemut utik kanang milutetan na ukawasi o katato to sa katak to si man na masulakin ak tao tiligo kanwiling abalaya mga tusak kanang namigat tamana utikil namiligo.